ഹേയ് ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലെ തന്നെ എല്ലാവരും ഫ്രഷായിട്ട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ വന്നാലും സന്തോഷിക്കാനായിട്ടുള്ള കാരണം കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം കുറച്ചും കൂടെ അടിപൊളിയാവുന്നത് കേട്ടോ. ഈ റീസെൻ്റ് എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു ഫ്രണ്ടിനോട് പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ശരിക്കും അവർ തമ്മിലൊരു ക്ലാഷൊക്കെ വന്നതിന് ശേഷം ഒന്ന് പാച്ചപ്പ് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫ്രണ്ട് പറയുകയുണ്ടായിരുന്നു, ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലാണെങ്കിൽ പോലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ പാച്ചപ്പ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് കരയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഫെയർ ആണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ലൈഫിനെ ഓരോ മൊമെൻറ്റിൽ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാണല്ലോ ലൈഫ് ചുമ്മാ ജിൽജില്ലാവും. സോ ലിവിങ് പ്രസൻ്റ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് പിൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നാളെ അത് സംഭവിക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ ജീവിതത്തെ ചുമ്മാ അൽക്കുൽത്തയാക്കി കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ലൈഫിനെ ആ ഒരു ഫ്ലോയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ലൈഫ് അടിപൊളിയാണ്, സെറ്റാണ് ബ്രോ എന്നാണ് പറയാനായിട്ടുള്ളത്. സോ നമ്മളുടെ ലൈഫിൽ വളരെ പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ട് നല്ല രീതിയിലുള്ള മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒരുപാട് നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പാസ്റ്റിനെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാനും പറ്റില്ല. സോ ലിവിങ് ദ പ്രസൻറ്റ്. നമ്മുടെ നസ്രിയ ഏത് ആ മൂവിക്കകത്ത് പറഞ്ഞ പോലെ കഴിഞ്ഞത് കഴിഞ്ഞു, വരാനിരിക്കുന്നത് വരട്ടെ. അതിൻ്റെ ഇടയിലുള്ള കാര്യത്തിലല്ലേ ഏത്, ആ കാര്യം തന്നെ. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടു കൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബില്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: അപ്പൊ കുട്ടാ തൊപ്പിക്കാരാ, എപ്പോ കല്യാണം?
2: മകരമാസത്തി വേലി കെട്ടിട്ടപ്പ കല്യാണം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ഹർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. ചോദ്യം ഇതാണ്: വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായിട്ടുള്ള വസ്തു ഏതാണ്? ഐ റിപ്പീറ്റ്, വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായിട്ടുള്ള വസ്തു ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷേ മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. അഞ്ജനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഞ്ജനയുടെ അനീതിയായിട്ടുള്ള അശ്വതിയുടെ ബർത്ത്ഡേ ആണ്. സോ അശ്വതി, വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. സോ വൺസ് അഗൈൻ അശ്വതി, വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് തിരിച്ചു വരാം ആഫ്റ്റർ ഹിയറിംഗ് സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്സ്. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റാവളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ പ്രധാനപ്പെട്ടൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ലേണേഴ്സ് കഴിഞ്ഞിട്ട് ഓക്കെ ഇനി അധികമൊന്നും ഇല്ല, ഞാൻ ലൈസൻസ് ഒക്കെ കിട്ടി റോട്ടിലേക്ക് പറക്കാമെന്നൊന്നും വിചാരിക്കേണ്ട, ചെറിയൊരു സ്റ്റെപ്പ് കൂടി ഉണ്ട് കേട്ടോ, അതാണ് ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ വിജയിച്ചാൽ മാത്രമേ അടുത്ത ഗ്രൗണ്ട് ടെസ്റ്റും റോഡ് ടെസ്റ്റും നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നില്ലേ? പക്ഷെ സംഭവം എന്താണെന്ന് നോക്കാം കേട്ടോ. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകട സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും എന്നതാണ് ഈ ടെസ്റ്റ് പരിശോധിക്കുന്നത് കേട്ടോ. മാത്രമല്ല, അതുകൊണ്ട് തന്നെ റോഡിൽ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഞാൻ മാത്രമല്ലേ പോകുന്നത് എന്ന ആറ്റിറ്റ്യൂഡ് പോരാ, മുന്നിലും പിന്നിലും സൈഡിലും എന്താണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കാം കേട്ടോ. കാരണം നല്ല ഡ്രൈവർ എന്നത് ആക്സിലേറ്റർ അറിയുന്ന ആൾ മാത്രമല്ല, ഹസാർഡ് നേരത്തെ കാണുന്ന ആളുകൂടിയാണ്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഇനി ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ സ്റ്റിയറിംഗ് പിടിച്ച് റോട്ടിലേക്ക് ഇറങ്ങുമെന്ന് മാത്രം കരുതേണ്ട കേട്ടോ. ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. സ്ക്രീനിൽ വീഡിയോ പ്ലേ ചെയ്യും, നമ്മളിരുന്ന് കാണണം. പക്ഷേ സിനിമ കാണുന്ന പോലെ പോപ്കോൺ എടുത്ത് റിലാക്സ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ആ വീഡിയോയിൽ റോഡ് സിറ്റുവേഷൻസ് ഉണ്ടാകും. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അപകടമായി മാറാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. മൊത്തത്തിൽ 10 വീഡിയോ ക്ലിപ്സ് ഉണ്ടാകും. ഓരോ ക്ലിപ്പിനും ഏകദേശം 1 മിനിറ്റ് ദൈർഘ്യം ഉണ്ടാവും. വീഡിയോ കാണുമ്പോൾ കണ്ണ് സ്ക്രീനിൽ ബ്രെയിൻ അലേർട്ട് മോഡിൽ, അപകട സാധ്യത തിരിച്ചറിഞ്ഞാൽ ശരിയായ സമയത്ത് ക്ലിക്ക് ചെയ്യണം. അതായത് ഇത് വീഡിയോ കണ്ട് തീർക്കുന്ന എക്സാം അല്ല, വീഡിയോ കണ്ടിട്ട് സിറ്റുവേഷൻ മനസ്സിലാക്കി പ്രതികരിക്കുന്ന എക്സാം ആണ് കേട്ടോ. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ കണ്ണിനും ബ്രെയിനിനും ഒരുമിച്ച് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. സ്റ്റേ ട്യൂൺഡ്. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: കണ്ടക്കണ്ടണകി ഉണക്ക് നാ മിനിസ്റ്റിയിലെ ഇടം പാക്കുറേ. ദ ബാക്ക്ല പുസ്.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചുവരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറയാണ് ഇവിടെ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ളത്. ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റിൽ ഒരു ക്ലിക്ക് അത്രയേ ഉള്ളൂ എന്ന് കരുതിയാൽ തെറ്റ്. ക്ലിക്ക് ചെയ്യേണ്ട സമയമാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. വീഡിയോ പ്ലേ ചെയ്യുന്നു, നിങ്ങൾ റോഡ് സീൻസ് ശ്രദ്ധിക്കുന്നു. ആദ്യമെല്ലാം നോർമൽ, പിന്നെ ഒരു സിറ്റുവേഷൻ പതുക്കെ അപകട സാധ്യതയിലേക്ക് മാറുന്നു. അവിടെയാണ് നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ല് വർക്ക് ചെയ്യേണ്ടത്. അയ്യോ ഇതാണല്ലോ ഹസാർഡ് എന്ന് മനസ്സിലാക്കി നമ്മൾ സമയം കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്താൽ പിന്നെ കമ്പ്യൂട്ടർ നിങ്ങളോട് സിമ്പതി കാണിക്കില്ല കേട്ടോ. കാരണം അപകട സാധ്യത കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ക്ലിക്ക് ചെയ്യണം, സമയം കഴിഞ്ഞാൽ മാർക്ക് ലഭിക്കില്ല. റിയൽ റോഡിലും ഇത് തന്നെയാണ്. മുന്നിലുള്ള വെഹിക്കിൾ സഡൻ ബ്രേക്ക് ഇടുന്നത് കണ്ടിട്ട് 5 സെക്കൻഡ്സ് കഴിഞ്ഞ് റിയാക്ഷൻ കൊടുത്താൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ ടെസ്റ്റ് പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഹസാർഡ് കണ്ടുപിടിക്കുന്നത് മാത്രം പോരാ, ശരിയായ സമയത്ത് തിരിച്ചറിയണം. ഐസ് ഓപ്പൺ, മൈൻഡ് അലേർട്ട്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. എക്സാം എഴുതാൻ പോയവർക്ക് ഒരു ചെറിയ മാത്തമാറ്റിക്സ് കൂടി ഉണ്ട് കേട്ടോ. ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റിൽ 100 മിനിമം 60 മാർക്ക് വേണം പാസ്സാകാൻ. അപ്പോൾ 60 കിട്ടിയാൽ മതി, ബാക്കി മാർക്ക്സ് കമ്പ്യൂട്ടർ തന്നെ വെച്ചേക്കും എന്ന് കരുതുന്നവർക്ക് ആദ്യം 60 ഉറപ്പിക്കണം കേട്ടോ. ഇവിടെ മാർക്ക് കിട്ടാൻ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഒബ്സർവേഷനും ടൈമിംഗ് ആണ്. വീഡിയോ കാണുമ്പോൾ റോഡിലെ ചെറിയ ചെറിയ ചേഞ്ചസ് ശ്രദ്ധിക്കണം. ഒരു വെഹിക്കിളിന്റെ മൂവ്മെന്റ് മാറുന്നുണ്ടോ, ആരെങ്കിലും റോഡിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ, മുന്നിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനാൽ പ്രിപ്പറേഷൻ സമയത്ത് വെറുതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാതെ ഓരോ സിറ്റുവേഷനും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ ഹസാർഡ്സ് എന്താണ് എന്ന് സ്വയം ചോദിക്കുന്ന ശീലം ഉണ്ടാക്കിയാൽ ഒബ്സർവേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താൻ സഹായിക്കും. 60 മാർക്സ് ലക്ഷ്യമിടാം, പക്ഷേ ലക്ഷ്യം സേഫ് ഡ്രൈവിംഗ് തന്നെയാകട്ടെ. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷേ മിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നല്ല ഡ്രൈവർ ആകാൻ കണ്ണു മാത്രം പോരാ, കണ്ണിന്റെ ഒബ്സർവേഷൻ പവർ കൂടി വേണം. നമ്മൾ റോഡിൽ പോകുമ്പോൾ മുന്നിൽ കാണുന്നത് മാത്രം നോക്കിയാൽ മതിയാകില്ല, ചുറ്റുമുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒരു പെഡസ്ട്രിയൻ റോഡിന്റെ അരികിൽ നിൽക്കുന്നു, മുന്നിലൊരു വെഹിക്കിൾ, സൈഡിൽ ഒരു ജംഗ്ഷൻ, ഇവയൊക്കെ നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യണം. കാരണം അപകടം പലപ്പോഴും ഹലോ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടല്ല വരുന്നത്. അതുകൊണ്ടാണ് ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് പോലെയുള്ള പരീക്ഷകൾ ഒബ്സർവേഷന് പ്രാധാന്യം നൽകുന്നത്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരുന്ന വീഡിയോ ക്ലിപ്സിൽ ഹസാർഡ് തിരിച്ചറിയണം, ശരിയായ സമയത്ത് ക്ലിക്ക് ചെയ്യണം. ടൈമിംഗ് മിസ് ചെയ്താൽ മാർക്ക് നഷ്ടപ്പെടാം. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ട്രൈ ചെയ്യാം, റോഡ് സീൻസ് കാണുമ്പോൾ ഡ്രൈവറിന്റെ കണ്ണിലൂടെ ചിന്തിക്കുക, ഇവിടെ അടുത്തതായി എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുക. ഡ്രൈവിംഗിൽ നമ്മുടെ കണ്ണുകൾ ചെറിയൊരു CCTV പോലെ വർക്ക് ചെയ്യട്ടെ. പക്ഷേ CCTVക്ക് ബ്രെയിനിലല്ലോ, നമ്മൾക്ക് രണ്ടുമുണ്ട്. സ്റ്റേ ട്യൂൺഡ്, ഇത് ബൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ് മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9636341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketarange kootukoodam.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറിയാണ് മോർണിംഗ് ബെല്ല് അടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് വലിയ സന്തോഷം തന്നെയാണ്. പക്ഷേ ലൈസൻസ് കിട്ടിയതോടെ റോഡ് നമ്മുടേതായി മാറുന്നില്ല കേട്ടോ. റോഡ് ഷെയർ ചെയ്യുന്നത് എല്ലാവരുമായിട്ടാണ്. അതുകൊണ്ട് ഡ്രൈവിംഗിൽ വെഹിക്കിൾ കൺട്രോൾ പോലെ തന്നെ ഹസാർഡ് അവയർനെസ്സും വലിയ പ്രാധാന്യം വഹിക്കുന്ന ഒരു ഫാക്ടറാണ്. ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റിന്റെ ബേസിക് ഐഡിയ അതാണ്. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അപകടമായി മാറാവുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എത്ര വേഗം തിരിച്ചറിയാൻ കഴിയുന്നു എന്ന് പരിശോധിക്കുക. 10 വീഡിയോ ക്ലിപ്സ് ഓരോന്നിലും റോഡ് സിറ്റുവേഷൻ, അപകട സാധ്യത തിരിച്ചറിയണം, ശരിയായ സമയത്ത് ക്ലിക്ക് ചെയ്യണം, മിനിമം 60 out of 100 നേടണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ടെസ്റ്റ് ഒരു എക്സാം പോലെ തോന്നാം. പക്ഷേ അതിന്റെ പിന്നിലെ ഐഡിയ വളരെ പ്രാക്ടിക്കൽ ആണോ? റോഡിൽ ഒരു സെക്കൻഡ് നേരത്തെ ഹസാർഡ്സ് കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയേക്കാം. അതിനാൽ ലൈസൻസ് എടുക്കാൻ തയ്യാറെടുക്കുന്നവർ ടെസ്റ്റ് പാസ് ചെയ്യാൻ മാത്രം പഠിക്കരുത്, റോഡ് വായിക്കാൻ പഠിക്കൂ. സ്റ്റിയറിംഗ് കയ്യിൽ വരുന്നതിന് മുൻപ് തന്നെ അവയർനെസ് മനസ്സിൽ വരട്ടെ. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയിട്ടുണ്ട്, അവർക്കായിട്ടൊരു റിമൈൻഡർ ആയിട്ടാണ് ഞാൻ SMS ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചോദിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്, അപ്പം അതനുസരിച്ച് ഉത്തരങ്ങൾ തരുക കേട്ടോ. അപ്പം ചോദ്യം താ പിടിച്ചോളൂ. വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായിട്ടുള്ള വസ്തു ഏതാണ്? ഐ റിപ്പീറ്റ്, വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായിട്ടുള്ള വസ്തു ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷി മീറയാണ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മണി ആവാറായിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ.

നമ്മുടെ മോർണിംഗ് ബെൽ പീഡിക്ക് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള മീ ടൈമിലേക്ക് ഞാനിങ്ങനെ എൻ്റർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുൻപ് എനിക്ക് വീണ്ടും വീണ്ടും എൻ്റെ ലിസണേഴ്സിനോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രസൻറ്റിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, കഴിഞ്ഞ കാര്യത്തെ ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിൽ റിഗ്രറ്റ് ചെയ്യുക എന്നല്ലാതെ അതിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിച്ച് മുന്നോട്ട് പോവുക എന്നതല്ലാതെ നമ്മൾ പാസ്റ്റിൽ സ്റ്റക്കായി കിടക്കുകയും ചെയ്യരുത്, ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് വെറി ചെയ്യുകയും ചെയ്യരുത്, പ്രസൻറ്റിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് സ്റ്റക്കായി ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് വെറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റ് നമുക്ക് ജീവിക്കാനായിട്ട് മറന്നു പോകും. പിന്നെ ഈ ഒരു പ്രസൻറ്റിനെ കുറിച്ച് ഓർത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്യാനായിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. സോ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റാ ബൈ ബൈ, സീ യു.

ഹൈ ഹലോ, വെരി വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇന്നത്തെ പൂരം നമുക്ക് തുടങ്ങല്ലേ? സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇതാ കറക്റ്റ് 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയൊന്നും നോക്കാനല്ലേ, നമ്മുടെ ഇന്നത്തെ കുറേ വിശേഷങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഉടനെ തന്നെ റീപ്ലൈ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ടല്ലേ. എന്തുകൊണ്ടോ അവരെ അങ്ങ് വെയിറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മുടെ മനസ്സ് സമ്മതിക്കാറില്ല. എന്തൊക്കെ പണിയിലാണെന്ന് പറഞ്ഞാലും, എന്തൊക്കെ തിരക്കിലാണ് എന്ന് പറഞ്ഞാലും, അത് അവിടെ ഇട്ടിട്ട് ഉടനെ തന്നെ റീപ്ലൈ കൊടുക്കാനായിട്ട് നമ്മുടെ കൈകൾ ഫോണിലേക്ക് നീങ്ങും. അതെന്തുകൊണ്ടാ? നമുക്ക് അവരത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ എന്നുള്ളൊരു തോട്ടുള്ള കാരണമല്ലേ. എന്നാൽ അതേ സമയത്ത് അവരെന്താ ചിന്തിക്കാന്നറിയോ, അവൾക്ക് വേറെ പണിയൊന്നുമില്ല, അല്ലെങ്കിൽ അവന് വേറെ പണിയൊന്നുമില്ല, ഫുൾ ടൈം ഓൺലൈനിൽ എന്നെയുണ്ട്, അല്ലെങ്കിൽ ഫുൾ ടൈം അവൾ ഫ്രീ ആണ്, അവൻ ഫ്രീ ആണ്. അവരൊരു പക്ഷേ ഒരിക്കലും നമ്മൾ എടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറില്ല. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾക്കൊക്കെ ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.
4: ചോ ചോ ചക ചകലോ ചൊട്ടുമ ചട്ടു ചടുപുടി തക്കം കാറ്റിൽ തച്ചി തച്ചി തടുപുടി ലോന്ന്.

0: ചക ചകച ചൊട്ടുവ തട്ടി വെച്ച തടിപിടി തെക്കങ്ങാറ്റിൽ തട്ടി തട്ടി തടിപിടിനോന്ന് ചച്ചിരിക്കം ഭരിക്കാ.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് എപ്പോഴും നമ്മൾ അവൈലബിൾ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് അത്ര നല്ല കാര്യമൊന്നുമല്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി. എപ്പോഴും നമ്മൾ ഒരാൾക്ക് അവൈലബിൾ ആവുമ്പോൾ നമുക്ക് അവർ വലിയ വിലയൊന്നും തരില്ല. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റില് ആള് ടോപ്പിലാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആളുടെ പ്രയോറിറ്റി ലിസ്റ്റില് നമ്മൾ ഉണ്ടാവണമെന്ന് പോലും നിർബന്ധമില്ല അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും മെസ്സേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോ ഒക്കെ ബിസി ആണ് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാറ്. അങ്ങനെ ബിസി ആണ് എന്ന് പറയുന്നത് ശരിക്കും ഫുള്ളി ബിസി ആയിട്ട് തന്നെ ആയിരിക്കുമോ? ഒരു പക്ഷേ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മുടെ പേരേ ഇല്ലാത്തോണ്ടാണെങ്കിലോ? അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ വല്ലാണ്ട് അങ്ങ് ശല്യം ചെയ്യാനായിട്ട് പോവണ്ട കേട്ടോ. നമ്മുടെ തന്നെ വില നമ്മൾ അവിടെ ഇല്ലാണ്ടാക്കുന്നതിന് ഈക്വലാണ് നമ്മൾ വീണ്ടും വീണ്ടും പിന്നാലെ പോകുന്നത്. നമ്മളാൾക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്ന് നേരിട്ട് മുഖത്ത് നോക്കി പറയാനുള്ള വിഷമം കൊണ്ടാണെങ്കിലോ ഇങ്ങനെ നമ്മളെ ഒഴിവാക്കുന്നത്? സത്യം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് അവരെ ഡിസ്റ്റേബ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഡിസ്റ്റേബ് ചെയ്താലും നമുക്ക് ഇങ്ങോട്ട് പ്രോപ്പറായിട്ട് റീപ്ലൈ കിട്ടിയില്ല, റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കാനായിട്ട് പോകുന്നത് നമ്മൾ മാത്രമായിരിക്കും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് സ്റ്റേഷൻ മൈ റേഡിയോ 90FM കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാം.
3: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
4: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
3: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
4: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
3: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
5: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ്
1: കേട്ടോ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
0: 15 പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 to 12 ക്ലാസ് വരെ ട്യൂഷൻ,
0: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341452 8921527372.
3: Prime Academy for General Education.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: സ്കിൻ ഇഷ്യൂസിന് പരിഹാരം കണ്ടെത്താനൊക്കെ ആയിട്ടും സ്കിന്നിൻ്റെ ഹെൽത്തൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടും ആയിരങ്ങളും പതിനായിരങ്ങളൊക്കെ മുടക്കിയിട്ട് സലൂൺസിലൊക്കെ കയറി ഇറങ്ങി കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ കിച്ചണിൽ തന്നെ പല സംഭവങ്ങളും ആ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റിനേക്കാളും ഉപകാരികളാണെന്നറിയോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണിട്ടുള്ളത്. അങ്ങനെ അടുക്കളയിൽ നിന്നുള്ള ഉപകാരികളായിട്ടുള്ള കുറച്ച് സംഭവങ്ങളിൽ മെയിൻ ആയിട്ടുള്ളതാണ് ബീട്രൂട്ട്. വൈറ്റമിൻ സി, ആന്റി ഓക്സിഡൻസ്, നാച്ചുറൽ നൈട്രൈറ്റ്സ് ഇതൊക്കെ ധാരാളം ഈ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നമ്മുടെ സ്കിന്നിന്റെ മങ്ങലൊക്കെ അകറ്റിയിട്ട് നാച്ചുറൽ ആയിട്ടൊരു ബ്രൈറ്റ്നസ് കൊടുക്കാനും ഒക്കെ ഈ ബീട്രൂട്ടിനെ കൊണ്ട് പറ്റും. അത്തരത്തിലെ ബീട്രൂട്ട് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതും അതെല്ലാം നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്സ് ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം ബീട്രൂട്ട് വിശേഷങ്ങളുമായിട്ട് കുറച്ച് പാട്ടുകൾക്കൊക്കെ ശേഷം. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9636341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

ബീട്രൂട്ടിനെ ചതുർത്ഥി ആയിട്ടുള്ളവരാണ് കുറച്ച് പേരൊക്കെ. ഈ ഞാനടക്കം ബീട്രൂട്ടിന് അഗേൻസ്റ്റ് ആണ് കേട്ടോ, എനിക്കെന്തോ അതിന്റെ ടേസ്റ്റ് പിടിക്കില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിന് ഇത്രയും ഫലവത്തായിട്ടുള്ള വേറൊരു സംഭവം ഇല്ല എന്ന് തന്നെ പറയാം. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ബീട്രൂട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ട് സ്വല്പം നാരങ്ങ നീരും തേനും ചേർത്തിട്ട് കഴിക്കുന്നത് നമ്മുടെ ഡീറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സ് പ്രോപ്പർ ആവാനും ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനും നല്ലതാണെന്നാണ് പറയുന്നത്. അത് മാത്രല്ല, നമ്മുടെ സ്കിന്നിന്റെ നിറം വർദ്ധിപ്പിക്കാനും ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. വീക്കിലി 3-ഓ 4-ഓ തവണയെങ്കിലും ഈ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബീട്രൂട്ട് വെച്ചിട്ട് നമ്മൾ നല്ല ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഫേസിൽ വീക്കിലി 2 times അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ ഫേസിലെ ബ്രൈറ്റ്നസ് തിരിച്ചു കൊണ്ടുവരാനും എന്തെങ്കിലും മങ്ങലൊക്കെ ഉള്ളത് മാറിപ്പോവാനും അടിപൊളിയാണ്. ബീട്രൂട്ട് അരച്ച് പിഴിഞ്ഞ് 2 tablespoons നീരെടുക്കുക. അതിനകത്തേക്ക് 1 tablespoon പ്ലെയിൻ യോഗേർട്ടും 1/2 tablespoon തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുക. 15 minutes നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ വേണം കഴുകിയെടുക്കാനായിട്ട്. നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഈ പറഞ്ഞ ഫേസ് പാക്ക്. അതിന്റെയൊക്കെ കാരണം ബീട്രൂട്ടിന്റെ ഗുണങ്ങളും അതുപോലെ യോഗേർട്ടിലെ ലാക്ടിക് ആസിഡും തേനിന്റെ മോയ്സ്ചറൈസിംഗ് എബിലിറ്റി ഒക്കെ ആണ് കേട്ടോ. Stay tuned on my radio 90FM. Will be back soon after some beautiful set of songs. It's me, RJ Anjali, with your favorite show Magic Logic, only on my radio 90FM. Ketarinya kootugudam.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ബീട്രൂട്ടിന്റെ നീരും പൊടിച്ച പഞ്ചസാരയും ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി സ്ക്രബ് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ ഫേസില് അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാലേ വളരെ അടിപൊളിയാണ് കേട്ടോ. മസാജ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുഖക്കുരു പൊട്ടിയ ഭാഗത്ത് സ്ക്രബ് ചെയ്യരുത്. അരമുറി ബീട്രൂട്ട് അരച്ചെടുത്തിട്ട് അത് വെള്ളത്തിൽ കലർത്തി ഐസ് ട്രേയിലേക്ക് അരിച്ചെടുത്ത ശേഷം ഫ്രീസ് ചെയ്യുക. ഈ ഐസ് ക്യൂബ് നേർത്ത തുണിയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിലെ മങ്ങലുള്ള ഭാഗത്തും കൺതടങ്ങളിലും 1.5 മുതൽ 1 മിനിറ്റ് വരെ വച്ചു കൊടുക്കുന്നത് സ്കിന്നിന്റെ വീക്കം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബീട്രൂട്ടിന്റെ ആന്റി ഓക്സിഡന്റ് കണ്ടൻസ് ആണ് സ്കിന്നിന് നല്ലൊരു ഫ്രഷ്നെസ് കൊടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡയറക്റ്റ് കോണ്ടാക്ട് ഒരിക്കലും കൊണ്ടുവരരുത്. 5-6 തുള്ളി ബീട്രൂട്ടിന്റെ നീരും 2 തുള്ളി ആൽമണ്ട് ഓയിലും കൂടി ചേർത്തിട്ട് നമ്മുടെ കൺതടങ്ങളിലെ മസാജ് ചെയ്യുന്നത് കറുപ്പ് നിറം പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് അടിപൊളിയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഒരു തുള്ളി മദ്യം പോലും നമ്മുടെ അകത്ത് ചെല്ലാണ്ട് തന്നെ നമ്മളെ ലഹരിയിലേക്ക് അങ്ങ് ആണ്ട് പോകുന്ന വിചിത്രമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. കേട്ടിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഞാനീ പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ ഓട്ടോ ബ്രീവറി സിൻഡ്രം. കുടലിലെ ചില പ്രത്യേക തരം ബാക്ടീരിയകള് നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ചിനെ മദ്യമായിട്ട് മാറ്റുന്നതാണ് ഈ ഒരു അവസ്ഥ. അന്നജം എത്തനോൾ ആകുകയും അത് ബ്ലഡിൽ കലരുകയും ചെയ്യും. അതിന്റെ റിസൾട്ട് ആയിട്ട് ചോറോ ബ്രെഡോ ഒക്കെ കഴിക്കുന്ന ഒരാള് ബിയറോ വൈനോ ഒക്കെ കഴിച്ചതുപോലെ ലഹരിയിലായിട്ട് പോകും. ക്ലെബ്സിയല ന്യൂമോണിയ, ഈ കോളി തുടങ്ങിയ ബാക്ടീരിയകളാണ് അത്രേ ഈ ഒരു സീക്രട്ട് പ്രോസസ്സിന്റെ പുറകിലെ വില്ലന്മാര്. ഇങ്ങനത്തെ ഒരു രോഗം ബാധിച്ചവരുടെ അവസ്ഥ എന്താവെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓട്ടോബ്യൂറി സിൻഡ്രം ബാധിച്ചവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കേട്ടോ. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കപ്പെടാനും വീട്ടിലും ഓഫീസിലും ഒക്കെ കള്ളുകുടിയനായിട്ട് അല്ലെങ്കിൽ കള്ളുകുടിയെത്തിയായിട്ട് മുദ്ര കുത്തപ്പെടാനും സാധ്യതയുണ്ട്. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്ക് ഇവിടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി. നിലവില് നമ്മുടെ രക്തത്തിലെ മദ്യത്തിന്റെ അളവൊക്കെ പരിശോധിച്ചിട്ടാണ് ഈ ഒരു രോഗം ഐഡന്റിഫൈ ചെയ്യുക. ഈ ഒരു പ്രക്രിയ അല്ലാണ്ട് കണ്ടെത്താനായിട്ട് എങ്ങനെയാണ്, എന്താണ് എന്നുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനെ അഗേൻസ്റ്റ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ നൽകിയിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാത്ത ആളുകളില് ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജറിയും കൂടി പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. വലിയൊരു നേട്ടം തന്നെയായിരുന്നു ഇത്. ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെ രോഗിയുടെ ശരീരത്തിലേക്ക് മാറ്റിവെക്കുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി ഡോക്ടറെ കാണാൻ, കൺസൾട്ടേഷൻ നടത്തുക, കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉടനെ തന്നെ എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് എങ്ങാൻ വന്ന് ഓദിച്ചു കഴിഞ്ഞാലേ എപ്പോ പെട്ടു എന്ന് ചോദിച്ചാൽ മതി. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്ക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് ഉള്ളത്.

2026 മിസ് ഇന്ത്യ ഗ്ലാം വേൾഡ് സൗന്ദര്യ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ആരാണെന്നറിയോ? Once again, welcome back and very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് ഉള്ളത്. ഇത്തവണത്തെ മിസ് ഇന്ത്യ ഗ്ലാം വേൾഡ് സൗന്ദര്യ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് കാലിക്കറ്റ് സ്വദേശിനിയായിട്ടുള്ള പൗർണമി മുരളിയാണ് കേട്ടോ. മിസ് ഗ്ലാം വേൾഡ് ബ്യൂട്ടി കോൺടെസ്റ്റില് നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇന്റർനാഷണൽ ലെവലില് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നതും ഈ പൗർണമി തന്നെയാണ്. ദുബായില് വളർന്നിട്ടുള്ള പൗർണമി മിസ് സൗത്ത് ഇന്ത്യ കോമ്പറ്റീഷനിലെ ആദ്യ ആറിലൊരാളും മിസ് ഗ്ലാമറി കിരീടം സ്വന്തമാക്കിയ ആളും കൂടിയായിരുന്നു. കൊച്ചി രാജഗിരി കോളേജിലെ BBA വിദ്യാർത്ഥിനിയായിട്ടുള്ള പൗർണമി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടുള്ള ഒരു കുട്ടികൂടിയാണ്. അപ്പൊ എന്തായാലും പൗർണമിക്ക് വരാനിരിക്കുന്ന മത്സരത്തില് വളരെ ടോപ്പ് ലെവലിൽ തന്നെ എത്താനായിട്ട് സാധിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ. My radio.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: സോഷ്യൽ മീഡിയയിലെ വൈറൽ ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാറുണ്ടല്ലേ. അങ്ങനെ അക്കൂട്ടത്തിൽ ഒരെണ്ണാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, വൈറൽ ആയിട്ടുള്ള മിൽക്ക് ബ്രെഡ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. ബ്രെഡിന്റെ അരികൊക്കെ കളഞ്ഞിട്ട് പാനിൽ ബട്ടറിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് പാലെടുത്ത് കുറേശ്ശെ രണ്ട് സൈഡിലും മാറി മാറി ഒഴിച്ച് വറ്റിച്ചെടുക്കുക. അവസാനമായിട്ട് രണ്ട് സൈഡിലും തേനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വൈറൽ മിൽക്ക് ബ്രെഡ് റെഡിയാണ്. തേനിന് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരപ്പാനിയും യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോസ്റ്റാണിത്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ അടിപൊളി ഡിഷാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
2: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടി ഇത്രയും നേരം കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ ഏകദേശം 1 മണിയാവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തതായിട്ട് സിനിമാ ലോകത്തെ പുത്തൻ പുതിയ വിശേഷങ്ങളും കുറച്ച് കുറച്ച് ഗോസിപ്സുകളും ഒക്കെ പറയാനായി ആർജി നീർജ ജാനകി കട്ട വെയിറ്റിംഗ് ആണ്. പോകുന്നതിന് മുൻപായിട്ട് എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ഒരിക്കലും ഒരാൾക്കും എപ്പോഴും അവൈലബിൾ ആയിട്ട് ഇരിക്കാതിരിക്കുക. നമ്മുടെ വില നമ്മൾ സ്വയം കുറയ്ക്കാതിരിക്കുക. നമ്മൾ അവർക്ക് ശല്യമാണ് എന്ന് കരുതി നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുടെ അടുത്തേക്ക് വല്ലാതെ അങ്ങ് പിന്നാലെ പോവാതിരിക്കുക. ഒരിക്കലും അവരുടെ പിന്നാലെ നടന്ന ശല്യം ചെയ്തുകൊണ്ട് നമ്മൾ സ്വയം വിഷമിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഞാൻ ഇന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടിയിട്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to my radio 90FM. Kate Arnyu Kootu Kudan. Lunch break kadichu undu. Arishe Dheeraja Sharagi idavide theetundu. Krithiya Zavith Thenne. Yendaki yana parivadis. Ellarum vakshanaka kaichu shar aayittirikkano. Enu mudu vakshanaka kaichu shar aayittirikkano. Ippa njan ivide vannirunna samayath ente phone nokkiya samayath oru vaadu naalukku shesham ente oru friend enikku message aayichu. Message ennu vachirundengil endanu evidiyanu enganeulla nammal sadharana choikkunna oru karyamaanu. പക്ഷേ ഒരുപാട് നാളുകൾക്ക് ശേഷം അവളുടെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ഒരുപാട് ഓർമ്മകളിലേക്കാണ് പോയത്. അങ്ങനെയാണല്ലേ, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും അല്ലെങ്കിൽ ടീച്ചർ ആരെങ്കിലും നമ്മൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമാണ് അല്ലേ. അതുപോലെ തന്നെ ഇത്ര ക്ലാസ് മുതലാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ള ഓർമ്മകളിലേക്കൊക്കെയാണ് നമ്മൾ പോവുക. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറയുമ്പോൾ തന്നെ പലർക്കും പല ഓർമ്മകളും മനസ്സിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഓർമ്മകളൊക്കെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകളിലേക്ക് കണക്ട് ചെയ്യുകയാണ്. You guys are listening to my radio 90FM. Kate Arnyu Kootu Kudan. ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജ ഷണകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Welcome back to our show, Lunch Break. Rishad, Dheeraja Chanaki, yaadu. ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു, പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എന്തൊരു പതുക്കെയാണ് ഈ സമയം പോകുന്നത്, എന്തൊരു പതുക്കെയാണ് ഞാനിങ്ങനെ ഓരോരോ ക്ലാസ്സിലേക്ക് കയറുന്നത് എന്നൊക്കെയായിരുന്നു. 5 പഠിച്ചിരുന്ന സമയത്ത് 1 10 10 പഠിച്ചിരുന്ന സമയത്ത് ഡിഗ്രി ആയിരുന്നെങ്കിൽ, അങ്ങനെ ഓരോ സമയത്തും നമ്മളിങ്ങനെ കയറി കയറിയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, 1 പോയിരുന്നെങ്കിൽ എന്തോ പെട്ടെന്നാണ് ഈ സമയം ഓടുന്നത്. ഓരോ വർഷം തുടങ്ങിയപ്പോഴത്തേനും പകുതിയായി, എന്ത് പെട്ടെന്നാണ്. ഇപ്പോൾ ഈ വർഷം തന്നെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2026 തുടങ്ങിയതും മാത്രം ഓർമ്മയുള്ളൂ. ഓണത്തിൻ്റെ സദ്യ കഴിച്ച് പിറ്റേ ദിവസം ഇപ്പോഴത്തേനും വിഷുവിൻ്റെ സദ്യ കഴിച്ച പോലെയായി. ഇനിയിപ്പോൾ നാളെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചടപടയെ എന്ന് പറഞ്ഞ് നമ്മുടെ ക്രിസ്മസ് ആകുമല്ലേ. അപ്പോൾ എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് എനിക്ക് എപ്പോഴും പറയുന്നത് പോലെ ഒരു കാര്യം പറയാനുള്ളൂ, ഈ സമയത്തെക്കുറിച്ച്. സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാര്യമല്ല. സോ അതുകൊണ്ട് ഓരോ നിമിഷവും എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓരോ നിമിഷവും ഓരോ മിനിറ്റും നമ്മൾ എൻജോയ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. സോ എന്തായാലും ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കേൾക്കാം. ഒപ്പം ബ്യൂട്ടിഫുള്ള ഗാനങ്ങളും ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചടങ്ങിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM, 90 FM.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ശോനകിയാട് യെസ് അങ്ങനെ ദി ആ ഒരു സമയം വായിച്ചിട്ട് പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ സമ്മാനത്തിനായിട്ടുള്ള ആ ഒരു സമയം സോ നമുക്ക് നോക്കാമല്ലേ എന്താണ് ആ ഒരു ചോദ്യം ഇത് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യം വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ വസ്തു എന്താണ് വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ വസ്തു എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072870090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ് 9072870090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ശോനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകിയാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ഒരു അഭിനേത്രി വീണ്ടും മലയാള സിനിമയിലേക്ക് എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും ആദ്യം മനസ്സിലേക്ക് വരിക? നമ്മൾ പണ്ട് കണ്ട സിനിമകളും അതിലെ കഥാപാത്രങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ? അത്തരത്തിൽ മലയാളികൾക്ക് ഒരുപാട് പരിചിതമായൊരു മുഖമാണ് സംവൃത സുനിലിൻ്റെത്. സംവൃതയുടെ സിനിമാ ജീവിതം നോക്കിയാൽ ഒരുപാട് വ്യത്യസ്ത കഥാപാത്രങ്ങളെ കാണാൻ കഴിയുമല്ലേ. പ്രണയകഥകളും കുടുംബ ചിത്രങ്ങളും കോമഡി സിനിമകളിലൊക്കെ താരം അഭിനയിച്ചിട്ടുണ്ട്. വിവാഹശേഷം സിനിമയിൽ നിന്ന് ഇടവേള എടുത്തെങ്കിലും പ്രേക്ഷകർക്ക് സംവൃതയോടുള്ള ഇഷ്ടം അതുപോലെ തന്നെയാണ്. ഇപ്പോഴിത് സംവിധായകൻ ഷാഹിദ് അർഫാദിൻ്റെ പുതിയ ചിത്രത്തിലൂടെ സംവൃത വീണ്ടും നായികയായി എത്തുകയാണല്ലേ. ദിലീഷ് പോത്തനും അൽഫോൺസ് പുത്രനും ഉൾപ്പെടുന്ന താരനിരയുള്ള ഈ ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ ചടങ്ങും കഴിഞ്ഞു. ചിത്രത്തിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ ഒരു കാര്യം കൂടി പറയാം, സംവൃതയുടെ തിരിച്ചുവരവിനെ കേൾക്കുമ്പോൾ 2019 പുറത്തിറങ്ങിയ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ചിത്രമാണ് ഓർമ്മയിൽ വരുന്നത്. ഇടവേളയ്ക്ക് ശേഷം സംവൃത മലയാള സിനിമയിൽ അഭിനയിച്ച ചിത്രമായിരുന്നു അത്. ഒരു നടി വീണ്ടും സിനിമയിലേക്ക് എത്തുമ്പോൾ പുതിയ കഥാപാത്രത്തെ കുറിച്ചുള്ള ആകാംക്ഷയോടൊപ്പം പഴയ സിനിമകളെ കുറിച്ചും ഓർമ്മകളിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ിലേക്ക് പോകാം. ബിജു മേനോനും സംവൃത സുനിലും ഒന്നിച്ചെത്തിയ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ എന്ന ഒരു സിനിമയിലേക്ക്. അതിന് മുൻപായി കേൾക്കാം അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ശാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകിയാണ്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ? ജീവിതത്തിൽ നമ്മൾ എത്രയോ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണല്ലേ. ചില കാര്യങ്ങൾക്ക് സത്യമാണെന്ന് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു ചെറിയ കാര്യം വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ അത് വലിയൊരു പ്രശ്നമായി മാറും. 2019 പുറത്തിറങ്ങിയ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു കൗതുകം നമുക്ക് തോന്നുമല്ലേ. ജി പ്രജിത്ത് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ബിജു മേനോനും സംവൃത സുനിലുമാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ബിജു മേനോൻ അവതരിപ്പിച്ച സുനി എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത കാര്യങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു സംഭവം അയാളെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് കഥയുടെ പ്രധാന ഭാഗം. സംവൃത സുനിൽ ഗീത എന്ന കഥാപാത്രത്തെയാണല്ലേ അവതരിപ്പിക്കുന്നത്. കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുന്ന ഈ സിനിമയിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധവും ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളുമാണ് പ്രധാനം. നമ്മൾ ചുറ്റും കാണുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് കഥ കണ്ടെത്തുന്ന സിനിമയാണിത്. അതുകൊണ്ട് തന്നെ സിനിമയിലെ പല സാഹചര്യങ്ങളും പ്രേക്ഷകർക്ക് പരിചിതമായി തോന്നും. ഒരു സിനിമയിൽ വലിയ ആക്ഷൻ രംഗങ്ങളോ വലിയ ട്വിസ്റ്റുകളോ ഇല്ലെങ്കിലും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളുണ്ടെങ്കിൽ അതിനെ പ്രേക്ഷകരെ രസിപ്പിക്കാൻ കഴിയും. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ അത്തരത്തിലുള്ളൊരു സിനിമ കൂടിയാണ്. സമ്പ്രദായയുടെ തിരിച്ചുവരവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു സിനിമ ഓർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്കുള്ള സമയം വായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ണിഞ്ഞൊരു പൂവിരളഞ്ജനമെഴുതി മിഴിഞ്ഞൊരു മധുരിമ

0: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. മഴക്കാലത്താണ് കൂടുതലും ഈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസും ഉണ്ടാവുന്നത്. ഭക്ഷണം കൂടുതൽ കഴിക്കുകയും വെള്ളം കുറവ് കുടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പൊ ഈ പല്ലിന്റെ മുകളില് കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചിരിക്കുകയും എന്നാൽ വെള്ളം അപ്പൊ ആവശ്യത്തിന് കുടിക്കാത്തത് കൊണ്ട് തന്നെ അത് ഉള്ളിലേക്ക് വാഷ് ഓഫ് ചെയ്യാനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ പല്ലുകൾ കേടാവും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നെ മഴക്കാലത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ മടി എന്ന് പറയുന്നതാണ്. രണ്ടു നേരം എഴുന്നേറ്റ് പല്ല് തേക്കുക, അതുപോലെ തന്നെ നാക്ക് വൃത്തിയാക്കുക. 80% ബാക്ടീരിയ നാക്കിന്റെ മുകളിലാണ് ഉള്ളത്. അപ്പൊ നാക്ക് വൃത്തിയാക്കുക, അതുപോലെ വെള്ളം ആവശ്യത്തിന് ഞാൻ പറഞ്ഞതുപോലെ കുടിക്കുക, ഭക്ഷണം ക്രമീകരിക്കുക, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ ഒരു നേരമെങ്കിലും ഈ ഫ്ലോസ്, ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കിട്ടും. പ്രത്യേകിച്ച് രാത്രിയിൽ ഈ പല്ലിനിടയിലൊക്കെയുള്ള ഫുഡ് സബ്സ്റ്റൻസസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുത്തു കളയാൻ വേണ്ടിയിട്ടും ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കേണ്ടതാണ്. ഈ ഒരു കാലത്താണ്, മഴക്കാലത്താണ് നമ്മൾ കൂടുതലും ദന്തപരിചരണം ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയും. അമിതമായി ചൂടുള്ള വെള്ളവും അമിതമായി തണുപ്പുള്ള വെള്ളവും ഒഴിവാക്കുക. കാരണം ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഓൾറെഡി നല്ല തണുപ്പാണ്, പല്ലിനൊക്കെ അല്ലേ 3 സെൻസിറ്റിവിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾ കോടി പിടിക്കുക എന്നൊക്കെ പറയും, ചിലപ്പോൾ നമ്മുടെ കൈക്കൊക്കെ അതെ ഇങ്ങനെ വേദനകളൊക്കെ കൂടുന്ന ഒരു ടൈമും കൂടിയാണ്. ചിലർക്ക് തണുപ്പൊന്നും ഒട്ടും പറ്റില്ല ആ ഒരു സമയത്ത്. അപ്പം സെൻസിറ്റിവിറ്റി, പൊതുവെ ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ കൂടുന്നൊരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ വായിലാണെങ്കിലും ഒരു ഫ്ലൂറൈഡ് അടങ്ങുന്ന നല്ലൊരു ടൂത്ത് പേസ്റ്റ് കൊണ്ടും ഒരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് കൊണ്ടും രണ്ടു നേരവും പല്ല് തേക്കാൻ ശ്രമിക്കുക.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകിയാണ്. ചില സിനിമകളുടെ പേര് കേൾക്കുമ്പോ തന്നെ അതിനുള്ളിൽ എന്തായിരിക്കും കഥ എന്ന് ആലോചിക്കാൻ തോന്നും. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ എന്ന പേരും അത്തരത്തിലൊന്നാണ്. നമ്മൾ ഒരാളോടൊരു കാര്യം പറയുമ്പോൾ അത് സത്യമാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ചിലപ്പോൾ ഒരുപാട് വിശദീകരിക്കേണ്ടി വരാറുണ്ടല്ലേ. ചില സന്ദർഭങ്ങളിൽ സത്യം പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. ചിലപ്പോൾ സംഭവിച്ച കാര്യം വിശദീകരിക്കുന്നതിനിടെ അത് കൂടുതൽ കുഴപ്പത്തിലാകും. ഈ സിനിമയുടെ കഥയും അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് പ്രേക്ഷകരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സുനി എന്ന സാധാരണക്കാരന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പല പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നത്. അതിനിടയിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഹാസ്യം എന്നത് മറ്റൊരാളെ കളിയാക്കുന്നതും മാത്രം ഒതുങ്ങുന്നില്ല. ചിലപ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറച്ചുകൂടി ലളിതമായി കാണാൻ ഈ ഒരു ഹാസ്യത്തിന് കഴിയുന്നേ. ഈ സിനിമയുടെ കുടുംബ പശ്ചാത്തലവും അതിനെ സഹായിക്കുന്നുണ്ട്. വീട്ടിലെ ബന്ധങ്ങള്, പരസ്പരം മനസ്സിലാക്കുന്ന ബുദ്ധിമുട്ടുകള്, ചിലപ്പോൾ ഒരു കാര്യം പറയുന്നതും മറ്റൊരാൾ അത് മനസ്സിലാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ ജീവിതത്തിൽ സാധാരണയായി കാണുന്ന കാര്യങ്ങളാണ്. സമ്പ്രദയവും ബിജു മേനോനും ചേർന്നുള്ള രംഗങ്ങള് ഈ കുടുംബാന്തരീക്ഷത്തിന് കൂടുതൽ സ്വാഭാവികത നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വെറും ഒരു കോമഡി സിനിമയായി മാത്രം കാണാതെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്തിയൊരു കഥയായി നമുക്ക് കാണാം. ഈ ഒരു മൂവി കണ്ടിട്ടുള്ളവർക്ക് ഇത് റിലേറ്റബിൾ ആയിരിക്കുള്ളൂ. എന്നാലും നമ്മുടെ ഈ ഒരു മൂവി വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. ഞാൻ പാട്ടുകളിലേക്ക് കണക്ട് ചെയ്യാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന സിനിമയെ കുറിച്ചാണ് അല്ലേ. ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ വിവാഹ ശേഷം ഇടവേളയെടുത്ത് സമൃദ്ധ വീണ്ടും മലയാള സിനിമയിൽ അഭിനയിച്ചപ്പോൾ പ്രേക്ഷകർക്ക് അവരുടെ പഴയ സിനിമകളെ ഓർത്തെടുക്കാനും പുതിയ കഥാപാത്രങ്ങളെ പരിചയപ്പെടാനും സാധിച്ചു. ഈ സിനിമയിൽ സമൃദ്ധ അവതരിപ്പിക്കുന്ന ഗീത കുടുംബ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കഥാപാത്രമാണ്. അതുപോലെ ബിജു മേനോന്റെ സുനയുമായുള്ള ബന്ധത്തിലൂടെയാണ് കഥാപാത്രത്തിന്റെ പല വശങ്ങളും പുറത്തു വരുന്നത്. സിനിമയിലെ കുടുംബാന്തരീക്ഷം പ്രേക്ഷകർക്ക് പരിചിതമായി തോന്നുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. നമ്മളെ ചുറ്റും കാണുന്ന ആളുകളെ പോലെ കഥാപാത്രങ്ങൾ പെരുമാറുന്നു. അവരുടെ പ്രശ്നങ്ങളും സന്തോഷങ്ങളും സാധാരണ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു. ഒരു സിനിമ അവസാനിച്ചാലും അതിലെ ചില രംഗങ്ങൾ നമ്മൾ ഓർത്തു വെക്കുന്നില്ലേ. ചിലപ്പോൾ ഒരു തമാശ, ചിലപ്പോൾ ഒരു സംഭാഷണം, ചിലപ്പോൾ ഒരു കഥാപാത്രത്തിന്റെ പെരുമാറ്റം. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ സമൃദ്ധയുടെ സിനിമ ജീവിതത്തിലെ അത്തരത്തിലുള്ള ഓർത്തെടുക്കാവുന്നൊരു ചിത്രമാണ്. ഇനി സമൃദ്ധയുടെ മറ്റൊരു സിനിമയിലേക്ക് കൂടി നമ്മൾക്ക് പോവാം. ഇത്തവണ കുടുംബ ജീവിതത്തിന്റെ തമാശകളിൽ നിന്നും മാറി കോളേജ് പശ്ചാത്തലവും സൗഹൃദവും പ്രണയവും ചേർന്നൊരു സിനിമയിലേക്കാണ്. അതേതാണ് എന്നൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. അത് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരജ ജാനകിയാണ്. കോളേജ് ജീവിതം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം ഓർമ്മയിൽ വരുന്നത് സൗഹൃദങ്ങളും ക്ലാസ് മുറികളും ക്യാമ്പസിലെ തമാശകളും ഒക്കെയാണല്ലേ. മലയാള സിനിമയിലും കോളേജ് ജീവിതത്തെ മനോഹരമായി അവതരിപ്പിച്ച ഒരുപാട് സിനിമകളുണ്ട്. അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ് ചോക്ലേറ്റ്. 2007 പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തത് ഷാഫിയാണല്ലേ. നമ്മുടെ രാജുവേട്ടൻ, ഡ്രോമ, സമൃദ്ധ, സുനിൽ, ജയസൂര്യ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം കോളേജ് പശ്ചാത്തലത്തിലുള്ള ഒരു റൊമാൻറ്റിക് കോമഡിയാണ്. പൃഥ്വിരാജ് അവതരിപ്പിച്ച ശ്യാം എന്ന കഥാപാത്രം ഒരു വനിതാ കോളേജിൽ പഠിക്കാൻ എത്തുന്നതോടെയാണ് കഥയുടെ രസകരമായ സാഹചര്യങ്ങൾ ആരംഭിക്കുന്നത്. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിൽ എത്തുന്ന ഒരു ആൺകുട്ടി, അതിനുശേഷം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സിനിമയിലെ പ്രധാന ആകർഷണം. സമൃദ്ധ ഈ സിനിമയിൽ നന്ദന എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. കോളേജ് ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തമാശകളും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു കോളേജിൽ പഠിച്ചിട്ടുള്ളവർക്ക് ഇത്ര സിനിമകൾ കാണുമ്പോൾ സ്വന്തം ക്യാമ്പസ് ജീവിതത്തിലെ ചില ഓർമ്മകൾ തിരികെ വരും. കൂട്ടുകാരോടൊപ്പമുള്ള സമയം, ചെറിയ പിണക്കങ്ങള്, ക്ലാസ്സിലെ തമാശകള്, ഇതൊക്കെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഭാഗങ്ങളാണല്ലേ. എന്തായാലും എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലും ആ ഒരു ഓർമ്മകളൊക്കെ വന്നിട്ടുണ്ടാവും. ആ ഒരു ഓർമ്മകളൊക്കെ കുറച്ചും കൂടി മനോഹരമാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും ഇടയിൽ ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരജ ശാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകിയാണ്. ഒരു സിനിമ കാണുമ്പോൾ കഥയും കഥാപാത്രങ്ങളും മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്, ചിലപ്പോൾ അതിലെ വസ്ത്രങ്ങളും ഹെയർ സ്റ്റൈലും ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ലുക്കും വരെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാറുണ്ടല്ലേ. പ്രത്യേകിച്ച് പഴയ സിനിമകൾ വീണ്ടും കാണുമ്പോൾ അന്നത്തെ ഫാഷൻ ട്രെൻഡുകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ സാധിക്കും. 2007 പുറത്തിറങ്ങിയ ചോക്ലേറ്റ് എന്ന സിനിമയുടെ കാര്യത്തിലും അങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അന്നത്തെ കാളിച്ച പശ്ചാത്തലത്തിലുള്ള സിനിമകളിൽ കാണിച്ചിരുന്ന വസ്ത്രധാരണവും സ്റ്റൈലൊക്കെ ഇന്നത്തെ ക്യാമ്പസ് ഫാഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും അല്ലേ. അതുപോലെ തന്നെ ഇന്നത്തെ കോളേജ് വിദ്യാർത്ഥികൾക്ക് കാഷ്വൽ വെയറും ഓവർ സൈസ് ഷർട്ടും സ്റ്റിക്കേഴ്സൊക്കെ വളരെ പരിചിതമാണ്. എന്നാൽ ഓരോ കാലത്തും ഫാഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു കാലത്ത് ട്രെൻഡായിരുന്ന വസ്ത്രങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞ് പഴയതായിട്ട് തോന്നും, പിന്നെ അതേ സ്റ്റൈലിൽ തന്നെ വീണ്ടും ഫാഷനിലേക്ക് തിരിച്ചു വരും. സിനിമയുടെ ഒരു പ്രത്യേകതയും ഇത് തന്നെയാണ്. ഒരു കാലഘട്ടത്തിന്റെ ജീവിതശൈലി, ആളുകളുടെ വസ്ത്രധാരണം, സംസാര രീതി, ഈ സിനിമകളിലൂടെ നമുക്കതൊക്കെ വീണ്ടും കാണാൻ കഴിയും. ചോക്ലേറ്റ് കാണുമ്പോൾ അന്നത്തെ കോളേജ് ജീവിതത്തിന്റെ ഒരു സിനിമാറ്റിക് കാഴ്ചയും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ കഥയ്ക്ക് പുറമെ അതിന്റെ വിഷ്വൽ സ്റ്റൈലും ആ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയായി മാറുന്നു. നിങ്ങളും ഇതുപോലെ പഴയ മലയാള സിനിമകൾ വീണ്ടും കാണുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്നത്തെ വസ്ത്രങ്ങളും ഹെയർ സ്റ്റൈലും ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡുകളും വായി ചിലപ്പോൾ സാമ്യമുള്ളതായിട്ട് തോന്നാറുണ്ടോ? അങ്ങനെ സിനിമകൾ നമ്മൾ കാണുന്നത് കഥയ്ക്ക് വേണ്ടി മാത്രമല്ല ഓരോ കാലഘട്ടത്തെയും വീണ്ടും അനുഭവിക്കാൻ കൂടിയാണല്ലേ. സോ ഇങ്ങനൊരു മൂവീസ് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകാമായിരുന്നു എന്നൊക്കെ? ഏതായാലും അങ്ങനെ തോന്നിയിട്ടുള്ള മൂവി ഏതാണ്? ഒരു വിശേഷങ്ങൾക്കൊക്കെ ഇടയിൽ നമ്മുടെ ഒരു യാത്രയിൽ ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ഈ ഇടയിൽ ട്യൂൺ ചെയ്യാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകിയാണ് അങ്ങനെ സമ്പ്രദാ സുനിലിന്റെ തിരിച്ചു വരവിന്റെ വാർത്തയിൽ നിന്ന് തുടങ്ങിയാൽ നമ്മുടെ സിനിമാ യാത്ര സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ ചോക്ലേറ്റ് തുടങ്ങിയ സിനിമകളിലൂടെ കടന്നുപോയി. ഓരോ സിനിമയിലും ഓരോ കാലഘട്ടത്തിന്റെ സമൃദ്ധയെ നമ്മൾ ഓർത്തെടുത്തു അല്ലേ. ചില സിനിമകളിലെ നമ്മളെ ചിരിപ്പിച്ചു, ചിലതില് പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി, ചില കഥാപാത്രങ്ങൾ നമ്മൾ മറന്നുപോയ ഒരു കാലത്തെ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ സമൃദ്ധയുടെ പുതിയ സിനിമയെ കുറിച്ചുള്ള വാർത്തയും അത്തരത്തിലുള്ള പഴയ സിനിമകളെ വീണ്ടും ഓർക്കാനായിട്ട് ഒരു അവസരമായി മാറുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു അഭിനേത്രി വീണ്ടും പ്രധാന കഥാപാത്രമായി എത്തുമ്പോൾ പ്രേക്ഷകർക്ക് പഴയ ഇഷ്ടവും പുതിയ പ്രതീക്ഷകളും ഒരുമിച്ചുണ്ടാകും. അതുപോലെ തന്നെ പുതിയ സിനിമയിൽ എന്തായിരിക്കും കഥ, ആരൊക്കെയായിരിക്കും കൂടെ അഭിനയിക്കുന്നത്, സമൃദ്ധയുടെ കഥാപാത്രം എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും സ്വാഭാവികമാണല്ലേ. എന്തായാലും നമ്മുടെ ഒരു പ്രതീക്ഷകളൊന്നും വെറുതെയാകില്ലെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നടിയോ നടനോ ഉണ്ടാകും, ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ തിരിച്ചു വരാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ മിസ് ചെയ്യുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആരാണ്, അതാരാണ് എന്ന് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. എന്തായാലും ഈ ഒരു വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകൾക്ക് സൗകര്യമായിട്ടുണ്ട്. കേൾക്കാം, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: Qué infame. മുഖം അത്ര പോരെന്ന് തോന്നുന്നല്ലേ.
1: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയ?

0: നീ ദാസന്റെയും വിജയന്റെയും ദുബായ്
1: CID എസ്കേപ്പ്.
0: ആദിത്യമ്മ ബീച്ചിൻ്റെ സൈഡ് സൺസെറ്റ്. ദൈവമേ മിന്നിച്ചേക്കണേ.
2: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് ട്ടോ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ലജു ബ്രേക്കിൽ എറിഷേ ധീരജ ചടകിയാണ്. യെസ് അപ്പൊ ദേ ആ സമ്മാനത്തിന്റെ കാര്യം മറന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ചോദ്യം എന്താണ് എന്നറിയണ്ടേ? ദാ പഠിച്ചു നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യം. വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ വസ്തു എന്താണ്? വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ വസ്തു എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072878709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072878709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും. You guys are listening to my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അറിഷേ ധീരജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനകിയാണ്. യെസ്, അങ്ങനെ ദേ നമ്മൾ സംസാരിച്ചിരുന്ന ഓരോരോ കാലഘട്ടത്തിലേക്കൊക്കെ പോയി ഇതാ നമ്മൾ ഇവിടെ തിരിച്ചെത്തിരിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് ലൈ സമയം ദേതാലും വടി അകറായിട്ടുണ്ട്. ഇന്നത്തേക്ക് ചേട്ടാ ബൈ ബൈ പറയേണ്ട സമയം ആകാറായി. അപ്പോൾ പോകുന്നതിന് മുൻപ് പറയാനുള്ളത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു സമയത്തിൻ്റെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. കാരണം ഓരോ നിമിഷം പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാകുന്നുണ്ടാവുക. അതിപ്പോൾ പരീക്ഷയുടെ ലാസ്റ്റ് മിനിറ്റ് പഠിക്കാനിരിക്കുന്നവർക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കുള്ളൂ. പരീക്ഷയുടെ ആ ഒരു സമയത്ത് ഒരു മിനിറ്റ് ആ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വായിച്ചു നോക്കി, ഷേ ഇത് ഇത്ര പെട്ടെന്ന് എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടോ, അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചും കൂടി സമയം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ പെട്ടെന്നൊരു മുടക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ എല്ലാത്തി അങ്ങോട്ട് നടന്നു കഴിഞ്ഞ് പിന്നെയും ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ വീണ്ടും ആഗ്രഹിക്കും അല്ലേ. പിന്നെ എല്ലാം കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഓരോ നിമിഷത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സോ എപ്പോഴും പറയുന്നത് പോലെ എൻജോയ് ചെയ്യുക എവറി ലിറ്റിൽ മൊമെൻറ്റ്സ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ആക്കുക. നമുക്ക് എന്തായാലും അടുത്ത ദിവസം, അതായത് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺ ടു ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാരകി സാറിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. ദന്ത സംരക്ഷണം എന്ന് പറയുന്ന സമയത്ത് ആദ്യം നമ്മുടെ ഒക്കെ മനസ്സിലെത്തുന്നത് എന്താ? പല്ല് തേക്കൽ. പല്ല് തേക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ അതെങ്ങനെ തേക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ്. എന്ന് വെച്ചാൽ, നമ്മളൊരു ബ്രഷ് സെലക്ട് ചെയ്യുമ്പം നമ്മൾ സോഫ്റ്റ് ബ്രിസിലുള്ള ബ്രഷുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഒരു പേസ്റ്റ് എന്ന് പറയുമ്പം ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റ് ആണ് എന്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഒരു സോഫ്റ്റ് ബ്രിസിൽ ബ്രഷും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റും കൊണ്ട് രാവിലെ ഉറക്കമുണർന്നതിന് ശേഷവും വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും തീർച്ചയായും പല്ല് തേക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയ, 80% ബാക്ടീരിയയും വസിക്കുന്ന ഒരു സ്ഥലമാണ് എന്ത് നാവ് എന്ന് പറയുന്നത്. അപ്പൊ നാവും നമ്മൾ ടങ് ക്ലീനറും ഉണ്ട്. ടങ് ക്ലീനർ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അധികം ഷാർപ്പ് അല്ലാത്ത എഡ്ജുള്ള ടങ് ക്ലീനേഴ്സ് വാങ്ങണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നാക്കുവടി. അപ്പൊ ആ നാക്കുവടി എടുത്തിട്ട് നാക്കും നമ്മൾ ഇതിനൊപ്പം ക്ലീൻ ചെയ്യണം. അതുപോലെ പല്ലിന്റെ ഇടയിൽ ഭക്ഷണ സാധനങ്ങൾ കുടുങ്ങുമ്പോൾ നമ്മൾ ഈ പല്ല് കുത്തി മറ്റ് പിന്ന് സ്ലൈഡ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ച് പല്ലിന്റെ ഉള്ളിലേക്ക് കുത്തരുത്. അതിന് പകരം ഫ്ലോസ് എന്ന് പറയും, ഡെന്റൽ ഫ്ലോസ്. അത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും മറ്റ് പല സ്റ്റേഷനറി കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് പല്ലിന്റെ ഇടയിലുള്ള മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് എപ്പോഴും പ്രത്യേകിച്ച് രാത്രി സമയത്താണ് പല്ല് കൂടുതൽ നന്നായി ക്ലീൻ ചെയ്യുകയും ഈ ഫ്ലോസ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യേണ്ടത്. രണ്ടു നേരം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ രാത്രി എന്തായാലും പല്ല് തേച്ച് നാക്കൊക്കെ ക്ലീൻ ചെയ്ത് പല്ലിന് ഇടയിലുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുക് കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എന്റെ പെണ്ണെ, എന്നെ അങ്ങോട്ട് എടുത്തോളീ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. മഴക്കാലത്തെ ദന്ത സംരക്ഷണം മഴക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും സംരക്ഷിക്കേണ്ടിപ്പെടുന്ന ഒരു അവയവമാണ് പല്ലുകൾ എന്ന് പറയുന്നത്. മധുര പലഹാരങ്ങളും മധുര പാനീയങ്ങളും ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം. എന്തുകൊണ്ട്? ഈ ഷുഗർ എന്ന് പറയുന്ന ഫുഡ് സബ്സ്റ്റൻസിന്റെ മുകളിലാണ് ഈ പല്ലിനോട് ബന്ധപ്പെടുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ കേടാണു റിയാക്ട് ചെയ്തിട്ട് പല്ലിന് കേടുവരുത്തുന്നത്. ഈ പല്ലും ഡയറ്റും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. ആളുകൾ ആരോഗ്യത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലത്തോടുകൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഭൂരിപക്ഷം മലയാളികളും ഇപ്പൊ ജിമ്മ് പോകുന്നുണ്ട്. അതുപോലെ ഈ മോണ രോഗമുള്ള ആളുകൾ ഈ ഊന്ന് താഴേക്ക് വരിക, പല്ലിളകുക, പല്ലിന്റെ മുകളിലൊക്കെ ഒരു കറ പോലെ തോന്നുക, ഇങ്ങനെയൊക്കെ കാണുന്ന ആളുകൾക്ക് മിക്കവാറും ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങ് ഷുഗർ ഉള്ള ആളുകളിലാണ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ മോണരോഗം കണ്ടുവരുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ മോണരോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇതുപോലെ നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് അസിഡിക് ഫുഡ് സബ്സ്റ്റൻസസ് ആൻഡ് ഡ്രിങ്ക്സ്, അസിഡിക് കണ്ടന്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ. പിന്നെ എന്ത് കഴിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാരും പറയുന്നത് പോലെ കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ഉൾപ്പെടുത്തുക. അതാണ് നമ്മുടെ വായയുടെ ഉള്ളിലുള്ള ത്വക്കിനും അതുപോലെ തന്നെ പല്ലിനും ആവശ്യം.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്.
1: ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തനുമില്ലടാ.
2: ചേട്ടാ ഞാൻ ഒരു
1: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
4: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: My Radio 90FM கேட்டறிஞர் கூட்டுகூடா.
1: Mars 2015.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കെട്ടുകളിക്കണ കടലിൻ കെട്ടികളക്കര മുത്തുകണക്കൊരു പച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്കു മണപ്പുറം ആകത്തി മികിട തിമൃത്തി കാരിത്തക്കിടി നാക്കിളി മുക്കിളി കെട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു

കണ്ണാലികളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെടു വലയെടു പറയെടു വടമെടു മൊഴികളിൽ അലയുടെ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.